0: ഇന്ത്യൻ സിവിൽ ബലൂൺസ് അത് കോഴിക്കോട്ട് ഡൽഹി ബസ് മറ്റു വാഹനങ്ങൾക്കെതിരെ സമഗ്ര കേന്ദ്രീകരിച്ച സുരക്ഷാ മാറ്റി റോഡ് ട്രാക്കിംഗ് സിസ്റ്റം ബോട്ട് മോണിറ്ററിംഗ് മാച്ചിമാരിയുടെ സമഗ്ര മാഹിതി മാച്ചിമാരി പ്രവർത്തന ഡിറ്റാണ ഇലക്ട്രോണിക് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ലോഗ് ബുക്ക് ഫ്ലക്സ് എഞ്ചിന് സുവിധ ബദ്രു ബസ് ഭവിഷ്യത്തിൽ വന്നു ആപ്പിന് സജീവത്ത അനുഭവമായി ആവി നിലയായി സുരക്ഷാ രാഷ്ട്ര സുരക്ഷാ ഖാത്രി ഗുജറാത്ത് മുനിസിപ്പൽ പോലീസ് ദ്വാര ജനഹിത പ്രസാരം
1: કાર્યક્રમના અંતમાં હવે સાંભળીએ ગોવિંદ અમારા ગઢવીનું સ્વાગત.